ഉൾക്കൊള്ളന്റെ കൊമ്പിൽ നിന്ന് എന്തരിയാണ് ആവശ്യം കൗർത്തോന്നൂർ പുജലി മുക്കാവ് ഹിർസുജ മന്നങ്ക ആവശ്യം ഉണ്ടോ ഊലി ജാഗ്രത ഗോർവ്വ ജയവർ.